അള്ളാഹു എകലാംഗ റുസ്സവ മഗ തബഅവി മീഹക സലാമതുഗെ മഗം എഫതും മഗുദക്കവതെ അതി എകലാംഗ ഇദ്നഫുളും അന്തിരിഖംഗെ തെരെയ് അലിഖംഗെ തെരെയ എവരെൻ നെരുവതെ അതി സീദാ വെഗംവാ തെതുമഗ എവരെൻ നം മഗുദക്കവതെ.

ഫതുഗഹുൽ വരിനേ ഉഫാവർക്കും ഖബർ ദിവ ബേകലക്വിസ് അദി ബിർവർക്കും ഖബർ ദിവ ബേകലക്വിസ് ഇമമ്മെങ്ക ഗാത വടൈ നുഗന്നവേ തെബാമീഹും ബുനഫാനെ കമട്ടക റസൂലുങ്ക മെദുഖണു മക്കഫഹും തെബാമീഹുന്ന ഖന്തത്ത ബയാം കുദിവ ഹാൽ തെബാമീഹുങ്ക ഗാത തിമം റസ്കലാങ്ക റസൂല വടാഗം ഫികം കശവരെ ഫഹെ ഉഫാവർക്കും ഖബർ ദിവ ಅದಿ ಬಿರ್ವೆರಿಕಂಗೆ ಖಬರ್ ದಿವ್ವ ಬೇಕಲಕು ತೆಬಾಮಿಹುಗೆ ಗಾತ ವಡಾಗಿಂ ಫಿಕಂ ಕಶವರೆ ಅಲ್ಲೋಹಯಿ ಕೊಮ್ಮೆ ಕಮೆಗೆ ಮಚ್ಚ ಕುಳದುಂವಂತ ರಸ್ಕಲಾಂಗೆ

الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله اللهم صل وسلم وبارك عليه وعلى آله وأصحابه وأتباعه وعلى كل من اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد، فيا أيها المسلمون، أوصيكم ونفسي بتقوى الله عز وجل، فقد قال الله تبارك وتعالى في كتابه العزيز: وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. إمها ريوتي ثنايا حمد لبي وديغم وني قد كيرتي وانتمان الله سبحانه وتعالى على من كلانجي حمد كرم على من فاف فسيو مشا كنك مغهيتر كما وايقن دني إكلانجي حضرتم അതി അളമേ വക്കീൽ ഖുറാനീ വസക്കലാംഗ്യ മാങ് അല്ലാഹു മെനുയി ഹഗ്ഗുവേഗെങ് അളക്ക മെവ്വേഹെൻ ഇലാഹ കുനു ആകമങ് അളു ഹെക്കിവം അതി മുഹമ്മദ് ഗഫാനീ കലാംഗ്യ റസൂലാ കമങ് അളു ഹെക്കിവം അല്ലാഹു സുബ്ഹാനഹു വ തആല എകലെ ഗഫാനഷ എകലെ ഗഫാനുഗെ ആലു അസ്ഹാബുൻ സലവത സലാമ ബറകാ ലവാന്ദേ ആമീൻ അതി ഖിയാമത ദാന്ദെൻ ഹേഗതുഗ എബേകലുന തബഅ വിഹ ബയകു മി സലവത സലാമ ബറകാതുഗ ഷാമിൽ കുറവാന്തേ ആമീൻ. മുസ്ലിം അഖുനേ മാങ് അല്ലാഹ തഖ്വാവരി ഉമ്മത്തിയ ഇമ്മത കുന്നഷ അഹുരംഗ അമില്ല നഫ്സ നസീഹ തെരിവേ വസിയ കുറം മാങ് അല്ലാഹ വഹീ കുറവ ബസ്ഫുളുഗെ മാനാഗാവേ അതി തെബാമീഹുങ്ങെ വെരി റസ്കലാംഗെ ഹദ്രതും ഫാഫ ഫുസ്സെ ലിബിഗതു മഷ ഉടുതക ബിംഫദ തനവസ്കം ഹുരെ സ്വറുഗെ തെബാമീഹും അവസ്വിക നാശ യസ്വറുഗെ തയ്യാർ കുറവ ഫാവണി തഖ്വാവരി നശ. മുസ്ലിം അഖുനേ ഇസ്ലാം ദീനുഗെ ഹിദായത്തുഗെ നിഅമതകി ഇസ്ലാം ദീനുഗെ ഹിദായത്തുഗെ നിഅമതകി ഇൻസാനുന്ന മാങ് അല്ലാഹു ധർമ്മ കുറവി എമ്മെ മത്വരി നിഅമ അഹ്റമെങ്കെ രാജ്യേഗെ റയ്യത്തും കരുണ കഫഹു കരുണെ ഇസ്ലാം ദീനുഗെ ഹിദായത്തുഗെ ഫാതില സാബിത് കൊഗ്ഗെൻ തിബേതാ നുവ സതേക ഹർവെഗെൻ ദിയേ മിനുവ കരുണുഗെ തിരേഗ എബ്ബേവന്ത കമ എബ്ബയവന്ത കമ മിനിവം കമായകു രാജ്യ ദെമിയതി ഇസ്ലാം ദീനുഗെ മതിവരി ഹിദായത്തുഗെ സബമു കുരിയംഗെ തനുഗവെസ് ദിവഹീനംഗ് എബ്ബേവന്ത ബയഗെ ഗതുഗെ ദെമി തിബേവേനി ഇസ്ലാം ദീനുഗെ അസാസ്തവുഗെ ഹിഫാട്ടാഗെൻ കമാമെദു ശക്കെന്നെ. മുസ്ലിം മഖുനേ ഇസ്ലാം ദീനക്കി ഇൻസാനിയത്ത് മാങ് അല്ലാഹു ധർമ്മ കുറവി റഹ്മത്തുഗെ ദീൻ ദുനിയാ ആഖിറത്തുഗെ ഫലാഹ കാമിയാബുഗെ ദീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കലാംഗെ അളുതകും ബോലബാ കിയമംഗതുമങ് എക്കലാംഗെ റുഹി ഒടിഗം വ റുഹി ഒടിഗന്നവ ദീൻ മാങ് അല്ലാഹു വഹീ കുറവ ഫാവേ അൽയൗമ അക്മൽതു ലകും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി ورضيت لكم الاسلام دينا ماني ميادو تباميهونگه دين تباميهون تيمرسكلانگه فريهم كودوافيم ادي تيمرسكلانگه نعمه تباميهونگه مچ تيمرسكلانگه فريهم كودوافيم ادي اسلام دين تباميهون دين كموگا تيمرسكلانگه روحي وڈگم فيم ادي وسكلانگه وحي كوروا فاوي ان الدين عند الله الاسلام മാനൈ ഹമ കശ്വറും അല്ലാഹുഗെ ഹദ്റത്തുഗ ദീനകി ഇസ്ലാം ദീന. മുസ്ലിം മഖുനേ ഇസ്ലാം ദീനകി ഹഗ്ഗു ദീൻ കമുഗ ഉമും എമ്മഹ മീസ്തകും എ ദീന വനുമ ഇസ്ലാം ദീൻ വനി ഗ്വാല വഫ് അദി ഇസ്ലാം ദീൻ നൂങ് എഹൻ ദീന കബൂൽ കൊഫി മീഹാഗെ കിബെൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എകമെ കബൂൽ നുകുറവാനേകം വനി അംഗ വഫ് എകലാംഗെ വഹി കുറവാഫാവേ ومن يبتغ غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين ماني دينك گوتگا اسلام دين نون دينن ادي ميها دناش
ಫಹೆ ಎಮಿಹಾಗೆ ಕಿಬ್ಯಾಂಗೆ ಕಂಗ್ ಕಬೂಲೆನ್ನು ಕುರವಾ ಹುಟ್ಟೆವು ಅದಿ ಆಹಿರತುಗೇನ ವಾಹುಷಿ ಗೆಲ್ಲೆ ನಿವೆಗೆ ವಾ ಮೀ ಹುಂಗೆ ತೆರೆ ಇನ್ನೆವೆ ಮುಸ್ಲಿಂ ಅಹುನ್ನೇವ್ ಮುಜ್ತಮೈಗ ಇಸ್ಲಾಂ ದೀನ್ ದೆಮಿ ಒನ್ನಾನಿ ಅಲ್ಲಾಹು ಎಕ್ಕವಂತ ಕಮುಗೆ ಮಚ್ಚ ತರ್ಬಿಯತು ದೀಗೆನ್ನ ಹೇಯೋ ಕಂಕಮಂ ಅಮುರುಕೊನ್ನು ಬ್ಯಾ ಕಂಕನ್ ನಹಿ ಕುರುಮುಗೆ ಇಜ್ತಿಮಾಯಿ ರುಕುಂದ ಮಹಟ್ಟಾಗಿನ್ ಮಿದೀನಕಿ ಏಕಕು ಅನೇಕ ಇಹ್ತಿರಾಮ್ ಕೊ ಮೀಸ್ತಕುಂಗೆ ಅಬುರ ಕರಾಮತ ಫುರಾನ ಮುದಾರ ಕಾತರಿ ಕುರುಮಗ್ ಗೋಲ ದೀನ್ ಇಸ್ಲಾಮಿ ಮುಜ್ತಮಾವು ರಂಜು ಕೊದ್ದೆನಿ ಮುಸ್ಲಿಮುಂಗೆ ಉಳುಮ ಅಖ್ಲಾಕ್ ಮಿ ಹಗೀಗೆ ಕಶೋರ್ ಕೊದ್ದೆವ್ವಾಲು ಬೆತಿ ನಬಿಯ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹದೀತ್ ಕುರವಾ ಫಾವೇ إنما بعثت لأتمم مكارم الأخلاق ماني هم كشورون تمن كليك فانو فنفوني ريوتي أخلاق فريهم كوريب مرتك مسلم مخنب هيو كان كمان عمر كورما نبا كان كان نهي كورم اجتماعي ركوم أهار منك تريغ دميون نانجه مان الله وحي كوربا فاوي ولتكم منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ما ني هيو كموغي مغا غوا ادي هيو كانت تكا امر كرا ادي نبا كانت تنهي كرا بايكو تيبا ميهونغي تيرين واهوش كميب اهورن نكي اورن نكي هما دين نواني ميهون نيو مسلم اخون نيو اسلام دينوغي متيري اساس تا ರಾಜ್ಯಗ ದಾಯಿಮೆ ದೆಮೆಹೆಟ್ಟು ಮಟ್ಟಕ ಮಿಜಮಾನುಗ ಕುರವಿದಾನ ಕಂಕಮ ಬಲಾಲು ಮಕಿ ಮುಹಿಮ್ಮು ಕಮೆ ಮಿಗೊತುಂ ಕೌಮುಗೆ ಇಸ್ಲಾಂ ದೀನ್ ದೆಮೆಹೆಟ್ಟುಮುಗೆ ಮಕ್ಸದ್ ಹಾಸಿಲುವಾನೆ ಗೊತ ಕಾನೂನಿ ಗೊತ್ತುನ್ನ ಸಿಯಾಸಿ ಫೆಂವರ್ಗಯ್ಯ ತಾಲೀಮಿ ನಿಜಾಮ್ಗೆ ತೆರೆಯಿನ್ನ ಉಮ್ರಾನಿ ತರಕ್ಕಿಯ ಹದಾರತುಗೆ ತೆರೆಯ ಕುರವಿದಾನ ಕಂತತಕೆವ್ವೆ ಹೇಗೆ ತೆರೆಗೆ ಇಸ್ಲಾಮಿ ಶರೀಯತುಗೆ ಹುಕುಮ್ತ ಕಾಯಂ ಕುರುಮ ಇಸ್ಲಾಂ ದೀನುಗೆ ಅಸಾಸ್ ತಕ ಖಿಲಾಫ್ ನುವಾನೆ ಹೆಂಗ್ ಕಾನೂನ್ ತಂಗ್ ಹೆದುಮುಗೆ ಹರ್ದನ ನಿಜಾಮೆ ಕಾಯಂ ಕುರುಂಗಿ ಮೆನೆ ಅದಿ ಇಸ್ಲಾಮಿ ಶರೀಅತುಗೆ ಜಿನಾಯಿ ಮದನಿ ಆಯಿಲಿ ಅದಿ ಮಾಲಿ ಹುಕುಮ್ ತಕ ಗೊತ ಕಾನೂನ್ ತಂಗ್ ಹದ ಏಗೆ ಮಚ್ಚ ಕದಾಯಿ ನಿಜಾಮ್ ಬಟ್ಟಂ ಕುರಂಜೆ ದಿವ್ಯರಾಜ್ಯಗ ಇಸ್ಲಾಂ ದೀನ್ ಮಿಹಾತನ ವೆಸ್ ದೆಮಿ ಒತಿ ಮ್ಯಾಂಗ್ ಅಲ್ಲಾಹುಗೆ ಫದ್ಲು ಅಂತ ಕಮ ಫೌ ದಿವೆಹಿ ದೌಲತುಂಗ್ ಎಕಮ ದಿಮ್ ಮುಹಿಮ್ ಮುಖಮ್ಗೆ ಸಬಬುನ್ನ ದುಸ್ತೂರಿ ಗೊತ್ತುನ್ನ ಕಾನೂನಿ ಗೊತ್ತುಂ ದೀನ್ ಹಿಮಾಯ ಕುರೈಫ ಒತುಮ್ಗೆ ಸಬಬುನ್ನ ದಿವ್ ಹಿಂಗೆ ಮೆದುಗ ಇಸ್ಲಾಂ ದೀನಂಗೊಯ್ ಮತಿವರಿ ಲೋಯ್ ಬೆಗೆ ಬೊಡ್ಕಮು ಮೇಂಕಮು ಮಿಕಂಕಮ ಮಿಕಂಕಂ ಇತುರಂಗ್ ಹರ್ದನಾ ಕುರಂಜೆ ಮೀಗೆ ಇತುರ ಇಸ್ಲಾಮಿ ಉಸೂಲ್ತ ನೆಗೆಯಟ್ಟುಮ ಇಂತಿಖಾಬಿ ಮೆನಿಫೆಸ್ಟೋ ತವಗೆ ಇಸ್ಲಾಮಿ ಶರೀಅತುಗೆ ಮಕ್ಸದ್ ತ ಹಿಮಾಯ ಕುರೆವೇನೆ ಫದ ಕಂಕಂ ಹಿಮನಂಜೆ ಹಮ ಎಹಮ್ಮೆ ಇಸ್ಲಾಮಿ ಅಕೀದ ಹಿಮಾಯ ಕುರುವೇನೆ ಗೊತ ತಾಲೀಮಿ ಮನ್ಹಜ್ ಫರ್ಮಾ ಕುರುಮ ಮುಕರ್ರರು ತಂಗ್ ಹದ ಏಗೆ ಮಚ್ಚ ದರೀನ್ ತರ್ಬಿಯತ್ ಕುರಂಜೆ ಮೀಗೆ ತುರ ಕುರ್ಆನ ಬೇ ಮರ್ಕಜ್ ತಕ ಇಸ್ಲಾಮಿ ತಾಲೀಮುದೆ ಮೊಸಸಾ ತಕ ಇಸ್ಲಾಮಿ ಯೂನಿವರ್ಸಿಟಿ ತಕ ಕಾಲೇಜು ತ ಕಾಯಂ ಕುರುಮ ಇಸ್ಲಾಮಿ ಇಲ್ಮಿ ಪ್ರೋಗ್ರಾಮ್ ತಕ ಹಾಫಿಜುಂ ಬಿನಾ ಕುರುಮ ಇಮಾಮುಂ ಬಿನಾ ಕುರುಮ ಇಸ್ಲಾಮಿ ಮುಜ್ತಮ ಬೇನುಂ ವಾಯಕಿ ದಾಯರಾ ತಕುಂ ಮೀಹುಂ ಬಿನಾ ಕುರುಮುಗೆ ಮಶ್ರೂತ ಇತುರ್ ಕುರಂಜೆ ಹದ್ದವ ಬಡ್ಕುರೆ ವಿಳಸ್ಕಲಾಕು ಅಲಮೆನ್ನಿ ಇಸ್ಲಾಂ ದೀನುಗ ಫ್ಯಾತಿಲೆ ಸಾಬಿತ್ ಕೊಗ್ಗೆಂತಿ ಬಿ ಹುಲ್ಗು ಹೇ ಹೇಯೋ ಕಂತ ತಕ ಅಮರು ಕೊ ನುಬ್ಯಾ ಕಂತ ತನ್ನ ಹೀ ಕುರ ಹೇಯೋ ಲಫ ಸಾಲಿಹ್ ಬಯಕು ಕಮ್ಗಾಲವ್ವಾಂದೇ ಆಮೀನ್ بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم أقول قولي هذا وأستغفر الله العظيم الجليل لي ولكم ولجميع المؤمنين والمسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم

0: അങ്ങാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികമ്മായകു
0: എക്വെരികമ്മായകു
1: ഏരുവെസ് മിഹാരുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളി സ്നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: رمیزو
1: لبه حامدو کبا کی نے برابر ہاں دہ بات بر رنگڑا انگے حامد کی نے موسم تھی صاحب موسم کی نے موسم ഫോണൊക്കെ മസ്തല്ലേ ഹാമിത് ഫോണൊക്കെ ഫോണൊക്കെ വലിയ മറ്റസ ഫോണൊക്കെ വലിയ തങ്ങളെ അടുത്ത് കൊല്ല ഹാമിത് കൊണ്ട് റീച്ചേ ആരം ബിപണി അണ്ണ ഈ പണി തിവളനെ ഹാമിദ്ക്ക് ഫോണൊക്കെ കൊമ്മസ് വലിയ മസ്തല്ലേ വലിയ മാ ദക്കൊക്കെ തിവളനെ
2: സ്വാദ
1: സ്വാദ ഹത്തേ ഹോറി വര ഫസേഹ സ്വാദ ഹോറി ഇങ്ങ സ്വാദ കീ ഫെണു ഹദാ ഫോൺ നെച്ച കമ ഫെണ വട്ടാൽത്ത ഇരുക്കളത്തരെ ഹദാ കോ നെത്തിഗിന്ദ അച്ച ഏ കോച്ച ഫെണു ഹദാ ഫോൺ നെച്ചക്കെ ഫെണു ഹദാ ഫോൺ നെ ഏകം ഫെണ വട്ടാൽത്ത ഇരുക്കളത്തരെ ഏതി ഹദാ കോ ഏ കോച്ച ఏ కోచే ఫెనుం హదా ఫొన్న ఎచ్చే వరం హరు ఎచ్చే ఏకం ఫెంగంటరే వట్టాలు మేకిగ ఏతి ఇరుకొల్ను నెతిగెం దే ఏ కోచే హామిదు ఫెనుం హదా ఫొన్న వరం హరు ఎచ్చే ఏకం ఫెంగంటరే వట్టాల్లా ఇరుకొల్తరే ఏతి నెతిగెం దే ఏ కోచే యగిన్ అబ్బా తీ వరం హా దేరకున్న తీ కిరియా సలాం వేంగే ഹാമിദ് അഹരം വട്ടാദാഫി അഹരം വെട്ടി കുതി കുതിബാണേ മര ബലാ ഹിനിതുംഫിയ ഹമ എനിതും ഹാമിദോ മകെ ഫരാത്തും ലിബിഗെന്താണ് അഹണക്ക് കാക്കുഹെ അടുമടുക്കും ഏ തീ ഫോൺ ബദൽ കുറം കൂടെ തീവ്രനെ ഫോൺ കണ്ട മാ ഗോസുക ഫോൺ മാ അടുമടുകണത്തി വലിയം റങ്ങൾ കുറെ മീ കഥക്ക മാ ബോഡ വലിയം സക്കരാബേ തീവ്രൻ ഫോൺ കൊങ്കാൽ ഫോൺ എത്തി കൊങ്കാൽ ഫോൺ കൊങ്കാൽ ഫോൺ എത്തി ഹിത്രേ തുമ്മസേ കൊറി
0: ಅಜೀಜ್ ಫಾರೂಕ್ ತಿಬೇಫುನ್ ನಮ್ಮ ಪ್ರೋಗ್ರಾಮ್ ಗಣಿಸ್ತೇನು ಟೆಕ್ನಿಕ್ಸ್ ಐತ್ರಿ ಅಜೀಮ್ ತಿಬೇಫುನ್ ನಮ್ಮ ಪ್ರೋಗ್ರಾಮ್ ಫದ್ದ ಮೇ ಹುಷಾರ ದಿನ ರಮೇಶ್ ಎಮ್ಮೆ ಹಬ್ಬೇಫುನ್ ಅಜೀಜ್ ಫಾರಿಕ ಮಾ ಬಾಜರ್ ಕನ ವಕೀಲ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತು.